0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഇരയിമ്മൻ തമ്പിയെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം കേൾക്കാം. സംവിധാനം ബി രഞ്ജിനി വർമ്മ.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a feature on ഇരയിമ്മൻ.

0: തമ്പി, ഡയറക്ടഡ് ബൈ ശ്രീമതി ബി രഞ്ജിനി വർമ്മ.
1: കേരളം കണ്ട പ്രതിഭാധനന്മാരിൽ ഒരു മഹത് വ്യക്തിയാണ് ഇരയിമൻ തമ്പി. ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമളത്താമരപ്പൂവോ എന്ന ഒരൊറ്റ താരാട്ടുപാട്ടുകൊണ്ട് മാത്രം അദ്ദേഹം അനശ്വരതയിലേക്ക് ഉയർന്നു. പ്രതിഭാധനനായ ഇരയിമൻ തമ്പി ചേർത്തല നടുവിലെ കോവിലകത്ത് കേരളവർമ്മയുടെയും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മകയിരം തിരുനാൾ രവിവർമ്മ ഇളയ തമ്പുരാന്റെ പുത്രി പാർവതിപ്പിള്ള തങ്കച്ചിയുടെയും സീമന്തപുത്രനായി സ്വന്തം തറവാടായ തിരുവനന്തപുരത്ത് കരമന ആണ്ടിയിറക്കത്ത് പുതുമന അമ്മ വീട്ടിൽ കൊല്ലവർഷം 1958 തുലാമാസം 5-ാം തീയതി പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ഭൂജാതനായി. തമ്പിയുടെ മാതാപിതാക്കളുടെ വാസഗൃഹം തിരുവനന്തപുരത്ത് തകരപ്പറമ്പിൽ വിറകുപുര കോട്ടയ്ക്ക് സമീപമുള്ള കിഴക്കേ മഠത്തിലായിരുന്നു. ഇരയിമൻ തമ്പിയുടെയും വാസഗൃഹം ശൈശവം മുതൽ ദേഹവിയോഗം വരെ കിഴക്കേ മഠം തന്നെയായിരുന്നു. ഇരയിമൻ തമ്പി വിവാഹം കഴിച്ചത് വിളവംകോട് താലൂക്കിൽ പുളിയറത്തല വീട്ടിൽ കാളിപ്പിള്ള തങ്കച്ചിയാണ്. ഇവരുടെ മകളാണ് കേരളത്തിലെ ആദി കവയത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടിക്കുഞ്ഞു തങ്കച്ചി. വിദ്യാഭ്യാസം പൂർത്തിയായതോടെ തമ്പി സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. 14 വയസ്സുമുതൽ കവിതകൾ രചിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കവിതാവാസന വളർന്നു വികസിച്ച് കൈരളിക്കും സംസ്കൃതത്തിനും മനോഹരവും അനശ്വരവുമായ സംഭാവനകൾ നൽകി. അവ സംഗീതത്തിലും സാഹിത്യത്തിലും വ്യാപിച്ചു കിടക്കുന്നു. സാഹിത്യത്തിന് നൽകിയ സംഭാവനകളിൽ ഇന്ന് ലഭ്യമായവ കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ, സുഭദ്രാഹരണം, കൈകൊട്ടിക്കളിപ്പാട്ട്, മുറജപപ്പാന, നവരാത്രി പ്രബന്ധം, താരാട്ടുപാട്ട്, വാസിഷ്ഠം, കിളിപ്പാട്ട്, രാസക്രീഡ, രാജസേവാക്രമം, മണിപ്രവാളം, സംസ്കൃതത്തിലും മലയാളത്തിലും നിരവധി ശ്ലോകങ്ങൾ എന്നിവയാണ്. ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹത്തിനുള്ള വാസനാ വൈഭവം കൂടുതൽ തെളിഞ്ഞു വന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്തോടുകൂടിയായിരുന്നു. അന്നത്തെ രാജസദസ്സിലെ ഒരംഗമായിരുന്നു ഇരയിമൻ തമ്പി. മാതൃഭാഷയിലുള്ള സംഗീതത്തെ വളർത്തിയെടുക്കുവാൻ തമ്പി ശ്രമിച്ചിരുന്നു. കർണാടക സംഗീതത്തിലെ വർണ്ണം, കീർത്തനം, പദം എന്നീ വിഭാഗങ്ങളിൽ കൃതികൾ ഇരയിമൻ തമ്പി രചിച്ചിട്ടുണ്ട്. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റി പാണ്ഡിത്യമുള്ളവർക്കേ വർണ്ണങ്ങൾ രചിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് തികച്ചുമുള്ള ആളായിരുന്നു തമ്പി എന്ന് അദ്ദേഹത്തിന്റെ വർണ്ണങ്ങൾ തെളിയിക്കുന്നു. നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സായം കിമ്മേ, പുന്നാഗവരാളി രാഗത്തിലുള്ള ഹാസ ലോകേ, ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മനസ്സി പരിതാപം, ഭൈരവി രാഗത്തിലുള്ള തവസാഭിമത എന്നിവയാണ് ആ നാലു വർണ്ണങ്ങൾ. ഇദ്ദേഹത്തിന്റെ സംസ്കൃത കീർത്തനങ്ങളിൽ ശബ്ദഭംഗിയും അർത്ഥപുഷ്ടിയും നിറഞ്ഞു നിൽക്കുന്നു. ഇതിന് ഒരുദാഹരണമാണ് സുരട്ടി രാഗത്തിലും ആദിതാളത്തിലുമുള്ള നീലവർണ്ണ പാഹിമാം എന്ന കൃതി. ഇത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള സ്തുതിയാണ്.

മലയാള കൃതികളിലാകട്ടെ തികഞ്ഞ ഭക്തിരസവും സാഹിത്യഭംഗിയും തുളുമ്പി നിൽക്കുന്നു. ഇവയിൽ ഏറ്റവും മനോഹരമായവയാണ് ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള കരുണ ചെയ്യുവാനന്തു താമസം കൃഷ്ണ എന്ന ശ്രീരാഗത്തിലും ആദിതാളത്തിലുമുള്ള കൃതിയും

വേറൊരു മണിപ്രവാള കൃതിയാണ് പാഹിമാം ഗിരിതനയെ എന്ന സാവേരി രാഗത്തിലുള്ള കൃതി. ഇരേമൻ തമ്പിയുടെ പരദേവതയായ ചുറ്റുമല ദേവിയെക്കുറിച്ചുള്ളതാണ് എന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത.

ഈ വർണ്ണങ്ങളും കൃതികളുമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീത വൈദഗ്ധ്യം തെളിയിക്കുന്നവയാണ്. അഭിനയയോഗ്യങ്ങളായ നിരവധി പദങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതിൽ ശൃംഗാരപദങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇതിലേറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു പദമാണ് പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന പദം. കൂടാതെ മുല്ലസായക, കമലാദികളാം, കുളിർമതിതൻ കുലമെവിടെ, എന്തഹോ വല്ലഭ

രാജാവിന്റെ പദങ്ങളിലെ നായിക നായക ഭാവത്തിൽ ശ്രീപത്മനാഭനെ നായകനായും മഹാരാജാവിനെ നായികയായുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ ഇരയിമൻ തമ്പിയുടെ പദങ്ങളിലെ നായകൻ സ്വാതി തിരുനാൾ മഹാരാജാവും നായിക തമ്പിയുമാണ്. ഈ പദങ്ങളെല്ലാം തന്നെ കേരളത്തിലെ മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തിൽ ആടിവരുന്നവയാണ്. ഇരയിമൻ തമ്പിയുടെ ജീവിതകാലം എന്ന് പറയുന്നത് ധർമ്മരാജാവിന്റെ അന്ത്യകാലഘട്ടം തുടങ്ങി സ്വാതി തിരുനാൾ മഹാരാജാവിന് ശേഷം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം വരെയാണ്. ഇക്കാലത്ത് തിരുവിതാംകൂർ രാജസദസ്സ് സംഗീതം, സാഹിത്യം, ശാസ്ത്രം, കഥകളി എന്നിവയാൽ സാന്ദ്രമായിരുന്നു. തമ്പിയുടെ സാംസ്കാരിക ജീവിതത്തിന്റെയും കലാപ്രവർത്തനങ്ങളുടെയും എല്ലാം ഉറവിടം തിരുവിതാംകൂർ രാജസദസ്സായിരുന്നു. അക്കാലത്തുണ്ടായിട്ടുള്ള വിശേഷ സംഭവങ്ങളെല്ലാം തന്നെ തമ്പി കവിതാരൂപേണ രചിച്ചിട്ടുണ്ട്. ധർമ്മരാജാവിന്റെ കാലം മുതൽക്ക് തന്നെ തിരുവിതാംകൂറിൽ കഥകളി പ്രസ്ഥാനത്തിന് വളർച്ചയും വികാസവും ഉണ്ടായിട്ടുണ്ട്. ആട്ടക്കഥാകൃത്തുക്കളായ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജാവ്, അദ്ദേഹത്തിന്റെ ഭാഗിനേയൻ അശ്വതി തിരുനാൾ രാമവർമ്മ ഇളയ തമ്പുരാൻ, കരീന്ദ്രൻ തമ്പുരാൻ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിവരോടൊപ്പം കഴിഞ്ഞിരുന്ന ഇദ്ദേഹം മൂന്ന് ആട്ടക്കഥകളാണ് രചിച്ചിട്ടുള്ളത്. കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നിവയാണ് ഈ മൂന്നാട്ടക്കഥകൾ. ഈ മൂന്നാട്ടക്കഥകളും ഒന്നാംകിടയിലുള്ള ആട്ടക്കഥാകൃത്ത് എന്ന പദവിയിലേക്ക് ഇരയിമൻ തമ്പിയെ ഉയർത്തി. ഇതിലെ പദങ്ങളെല്ലാം തന്നെ ആടാനും പാടാനും ഉതകുന്ന രീതിയിലുള്ളവയാണ്. ഇതിൽ കീചകവധവും ഉത്തരാസ്വയംവരവും മഹാഭാരതത്തിൽ പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ശിവഭക്തി മഹിമയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു കഥയാണ് ദക്ഷയാഗം. മഹാഭാരതത്തിൽ കൗരവരുമായി ചൂതിൽ തോറ്റിട്ട് 12 വർഷം വനവാസത്തിനും 1 വർഷം അജ്ഞാതവാസത്തിനും വേണ്ടി പാണ്ഡവർ നാടുവിട്ടു. ഈ അജ്ഞാതവാസകാലത്ത് വിരാട രാജധാനിയിൽ വെച്ച് പാഞ്ചാലിയിൽ കാമാർത്തനായ കീചകനെ ഭീമൻ വധിക്കുന്നതാണ് കീചകവധത്തിൽ പ്രതിപാദിക്കുന്നത്. കീചകവധത്തിന്റെ തുടർന്നുള്ള ഒരു കഥയാണ് ഉത്തരാസ്വയംവരം. പാണ്ഡവരുടെ അജ്ഞാതവാസം മുടക്കുവാൻ വേണ്ടി വിരാട രാജാവിന്റെ പശുക്കളെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോരാൻ ദുര്യോധനൻ ആളെ അയക്കുന്നതും അതിനു വന്നവരെ അർജുനൻ വിരാടന്റെ പുത്രനായ ഉത്തരന്റെ സാരഥിയായി ചെന്ന് തോൽപ്പിക്കുന്നതും അതിൽ സന്തുഷ്ടനായ വിരാട രാജാവ് സ്വപുത്രിയെ അർജുനന്റെ മകനായ അഭിമന്യുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതുമാണ് ഇതിലെ സാരം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഇരയിമൻ തമ്പി നിർമ്മിച്ച ആട്ടക്കഥയാണ് ദക്ഷയാഗം. ദക്ഷൻ ഒരിക്കൽ ബൃഹസ്പതി സവനം എന്നൊരു യാഗം നടത്തി. ആ യാഗത്തിൽ പുത്രിയായ സതിയെയോ ജാമാതാവായ ശിവനെയോ ക്ഷണിച്ചില്ല. അച്ഛന്റെ യാഗമുണ്ടെന്നറിഞ്ഞ് സതീദേവി ക്ഷണിക്കപ്പെടാതെ തന്നെ അവിടെ വന്നു ചേർന്നു. പക്ഷേ ദക്ഷൻ പുത്രി സതിയെ ആട്ടിപ്പുറത്താക്കി. ഇതറിഞ്ഞ കോപാകുലനായ ശിവൻ തന്റെ ജടയിൽ നിന്നും വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചു. അവർ യാഗശാല നശിപ്പിക്കുകയും ദക്ഷന്റെ തലവെട്ടി ഹോമാഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. കോപാകുലനായ ശിവനെ ബ്രഹ്മാദികൾ സ്തുതിച്ച് പ്രസന്നനാക്കുകയും ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ദക്ഷന്റെ ശിരസ് എവിടെയും കാണായികയാൽ ബ്രഹ്മാവ് ഒരാട്ടിൻ തല ചേർത്ത് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു. അഹങ്കാരം നശിച്ച ദക്ഷൻ ശിവസ്തുതി നടത്തുന്നതോടെ ദക്ഷയാഗം കഥ അവസാനിക്കുന്നു. ഈ മൂന്ന് ആട്ടക്കഥകളുടെയും ഏറ്റവും പ്രധാന പ്രത്യേകത നൃത്തം, ഗീതം, വാദ്യം എന്ന തൗര്യത്രികത്തിന് ഇണങ്ങുന്ന രീതിയിൽ പദങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്ത് തമ്പുരാന്റെ കഥകൾക്ക് സാങ്കേതിക ഭദ്രത കൂടുന്നു. എന്നാൽ ഉണ്ണായി വാര്യരുടെ ആകട്ടെ വൈകാരികത മുൻനിർത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇരയിമൻ തമ്പിയുടേതാണെങ്കിൽ ഇവ രണ്ടും തുല്യ അളവിൽ കാണുന്നു. മൂന്ന് ആട്ടക്കഥകളിലും സംഗീതവും സാഹിത്യവും ഒരുപോലെ മേന്മയേറിയതാണ്. കഥകളിയിൽ രംഗസംവിധാനത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഓരോ രംഗത്തിനും അതിൻ്റേതായ വർണ്ണനകൾ, രസങ്ങൾ ഇവയെല്ലാം സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ശൃംഗാരപദങ്ങൾ, ഉദ്യാനവർണ്ണനകൾ, യുദ്ധരംഗങ്ങൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഭാവരസങ്ങളെ ഇദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി രചിച്ചിരിക്കുന്നു. കീചകവധത്തിലും ദക്ഷയാഗത്തിലും പ്രതിനായകന്മാരാണ് മുഖ്യകഥാപാത്രമായിട്ടുള്ള വേഷമായി വരുന്നത്. കീചകവധത്തിലെ മുഖ്യകഥാപാത്രം കീചകനും
ദക്ഷയാഗത്തിൽ ദക്ഷനുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. കഥാ അവസാനത്തിൽ രണ്ടുപേരെയും കൊല്ലുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. തികച്ചും ശൃംഗാരരസപ്രധാനമായിട്ടാണ് മൂന്ന് കഥകളിലെയും ആദ്യത്തെ രംഗങ്ങൾ. കീചകവധത്തിൽ വിരാടരാജാവും പത്നി സുദേഷ്ണയും മറ്റു പത്നിമാരും ചേർന്ന് പാടുന്ന കാമിനിമാരെ കേൾപ്പിൻ എന്ന തോടിനാഗത്തിലും ചെമ്പടതാളത്തിലുമുള്ള പദം ശൃംഗാരരസപ്രധാനമാണ്. ഉത്തരാസ്വയംവരത്തിൽ ദുര്യോധനനും ഭാനുമതിയുമായിട്ടുള്ള രംഗത്തിൽ കല്യാണരാഗത്തിൽ ചെമ്പടതാളത്തിലുള്ള കല്യാണി കാൺകമമവല്ലഭേ എന്ന പദവും ശൃംഗാരരസത്തിലുള്ളതാണ്. ദക്ഷയാഗത്തിലാണെങ്കിൽ ദക്ഷനും വേദവല്ലിയുമായിട്ടുള്ള പദമാണ് കല്യാണിരാഗത്തിൽ ചെമ്പടതാളത്തിൽ ചിട്ടപ്പെടുത്തിയ കണ്ണിണയ്ക്കാനന്ദം. കാളിന്ദി നദിയുടെ വർണ്ണനയാണ് പ്രതിപാദ്യം.

എൻതോഴി, ഗുണശാലിനി തുടങ്ങി അനേകം പദങ്ങൾ ഇരയിമ്മൻ തമ്പിയുടെ രചനകളാണ്. ആനന്ദഭൈരവിരാഗത്തിൽ എൻതോഴി, ഗുണശാലിനി, കേരളത്തിലെ സ്ത്രീകൾ തിരുവാതിരക്കളിക്ക് പാടിവരുന്ന പദമാണിത്. സ്വാതി തിരുനാൾ മഹാന്

കല്യാണി രാഗത്തിലുള്ള ഈ രണ്ടു പദങ്ങളും വ്യത്യസ്തമായ ഭാവങ്ങളിൽ കാണുന്നു. ഉത്തരാ സ്വയംവരത്തിൽ ശൃംഗാരപ്രധാനവും ദക്ഷയാഗത്തിൽ ഉദ്യാനവർണ്ണനയുമാണ്. കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചു വരുന്ന രാഗങ്ങളായ തോടി, കല്യാണി, കാംബോജി, പന്തുവരാളി, സാരംഗ, യദുകുല കാംബോജി, ഹുസേനി, ശങ്കരാഭരണം, ബേഗട, കേദാരഗൗള, മോഹനം എന്നിവയെല്ലാം തമ്പി തന്റെ ആട്ടക്കഥകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലെ രാഗങ്ങൾ അതാത് രംഗങ്ങൾക്ക് അനുയോജ്യമായ ഭാവരസതാളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. കീചകവധത്തിലെ പ്രധാനപ്പെട്ട ഒരു ശൃംഗാരപദമാണ് കാംബോജി രാഗത്തിലും ചെമ്പടതാളത്തിലുമുള്ള ഹരിണാക്ഷി ജനമൗലിമണേ എന്ന പദം. വളരെ സൗന്ദര്യവതിയും താമരപ്പൂ പോലുള്ള പാത്രം

ഏകപക്ഷീയമായ ശൃംഗാരരസമാണ് ഇതിൽ നാം കാണുന്നത്. കീചകവധത്തിലെ മറ്റൊരു ശൃംഗാരരസപദമാണ് കണ്ടിവാർ കുഴലി എന്നെ എന്ന ഭൈരവിരാഗത്തിലും ചെമ്പടതാളത്തിലുമുള്ള പദം. ഉത്തരാ സ്വയംവരത്തിലെ ദുര്യോധനന്റെ കല്യാണി കാൺക എന്ന കല്യാണിരാഗപദവും സുന്ദര ശൃണുകാന്ത എന്ന എരിക്കില കാമോദരി രാഗപദവും ശൃംഗാരപ്രധാനം തന്നെ. കർണാടക സംഗീതത്തിലെ യദുകുല കാമ്പോജി രാഗവും കഥകളിയിലെ എരിക്കില കാമോദരി രാഗവും ഒന്നു തന്നെയാണ്. സുന്ദര ശൃണു എന്നാരംഭിക്കുന്ന പദത്തിൽ കർണാടക സംഗീതത്തിലെ പദമായ പ്രാണനാഥൻ എനിക്കു നൽകിയ എന്നതിന്റെ ഭാവം കാണുന്നുണ്ട്. ഉത്തരാസ്വയംവരത്തിലെ ഉത്തരന്റെ അന്തപുര യുവതികളോടുള്ള ശൃംഗാരപദമാണ് അരവിന്ദ മിഴിമാരെ എന്ന നവരസരാഗത്തിലുള്ള പദം.

ഈ പദങ്ങളെല്ലാം വളരെ മനോഹരങ്ങളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ശൃംഗാരരസത്തിന് തന്നെ പല രാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. കഥകളിയിൽ കേദാരഗൗഡം രാഗം സാധാരണയായി വന്ദന ശ്ലോകങ്ങൾക്കാണ് പാടിവരുന്നത്. പിന്നെ ഈ രാഗം യുദ്ധരംഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സാരംഗരാഗവും യുദ്ധരംഗങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നു. കീചകവധത്തിൽ പാഞ്ചാലിയെ ആക്രമിക്കുവാൻ വന്ന കീചകനോട് മതോൽക്കടൻ എന്ന രാക്ഷസന്റെ പദം സാരംഗയിലുള്ളതാണ്. നീച കീചകരെ നരാധമ എന്നത് സാരംഗരാഗത്തിലും മുറിയടന്ത താളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരാസ്വയംവരത്തിലെ വേറൊരു വീരരസപ്രധാനമായ പദമാണ് മൂഢമതെ രണനാടകമാടുക എന്നത്. ഭീമൻ ത്രികർത്തനോടുള്ള ഈ യുദ്ധപദം കേദാരഗൗഡം രാഗത്തിലുള്ളതാണ്.

ഇവന്റെ അടുക്കൽ സതിയുടെ അഭ്യർത്ഥനാരൂപത്തിലുള്ള വളരെ പ്രസിദ്ധമായൊരു പദമാണ് ലോകാധിപകാന്ത എന്ന എരിക്കില കാമോദരി രാഗത്തിലുള്ള പദം. ദക്ഷന്റെ വീരരസപ്രധാനമായ ഒരു പദമാണ് യാഗശാലയിൽ നിന്നുപോക ജവാൽ ഭൂദേശ ദൈതേ എന്നത്. സാരംഗരാഗത്തിലും മുറിയടന്ത താളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ദക്ഷൻ യാഗശാലയിലെത്തിയ സതിയെ ആട്ടിപ്പുറത്താക്കുന്ന ഒരു പദമാണിത്. ദക്ഷയാഗത്തിൽ ഭക്തിരസം തുളുമ്പുന്ന പദങ്ങളാണ് ശ്രീ നീലകണ്ഠ ഗുണസിന്ധോ ചന്ദ്രചൂട നമോസ്തുതേ ഇവ. ശ്രീ നീലകണ്ഠ ഗുണസിന്ധോ എന്ന പദം സതിയുടെ തപസ്സിനെയും ചന്ദ്രചൂട നമോസ്തുതേ ദക്ഷന്റെ ശിവസ്തുതിയെയും പ്രതിപാദിക്കുന്നു.

ഇങ്ങനെ നോക്കുമ്പോൾ ഇരയിമൻ തമ്പി അതാത് രംഗങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രാഗങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. കഥകളി അരങ്ങിൽ കളിച്ചു ഫലിപ്പിക്കുവാൻ

എന്നീ തരത്തിലാണ് പറയപ്പെടുന്നത്. ഇവയെ പതിഞ്ഞ കാലം, എഴവട്ടം, മുറുകിയ കാലം എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ചെമ്പട, ചമ്പ, അടന്ത, മുറിയടന്ത, പഞ്ചാരി, ത്രിപുട, ഏകം എന്നീ താളങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. കഥാപാത്രങ്ങളുടെ സ്വഭാവമനുസരിച്ച് താളത്തിന്റെ കാലക്രമത്തിന് മാറ്റം വരുത്തുന്നു. സാധാരണമായി പ്രധാന കഥാപാത്രങ്ങളുടെ പദങ്ങൾ ചെമ്പട താളത്തിലായിരിക്കും. ഈ മൂന്ന് കഥകളിലും പ്രധാന കഥാപാത്രങ്ങളുടെ പദങ്ങൾ ഈ താളത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, കീചകവധത്തിൽ മാലിനി രുചിര എന്ന പതിഞ്ഞ പദം പാട്ടി രാഗത്തിലും ചെമ്പട താളത്തിലുമുള്ളതാണ്. പാട്ടിരാഗം കഥകളിയിൽ കത്തിവേഷത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് കർണാടക സംഗീതത്തിൽ പ്രചാരത്തിലില്ലാത്തൊരു രാഗമാണ്. ഈ പദം കീചകവധത്തിലെ കീചകന്റെ ഏകപക്ഷീയമായ ശൃംഗാരപദമാണ്. കാമപീഡിതനായി തീർന്ന കീചകൻ പാഞ്ചാലിയോട് പ്രേമാഭ്യർത്ഥന നടത്തുന്ന പദമാണിത്.

ദക്ഷയാഗത്തിലെ ഒരു പതിഞ്ഞ പദമാണ് കാംബോജി രാഗത്തിലും ചെമ്പട താളത്തിലുമുള്ള പൂന്തേൻ വാണി എന്ന പദം. ഈ പതിഞ്ഞ പദങ്ങളെല്ലാം കഥകളിയിൽ വളരെ പ്രാഗൽഭ്യം നേടിയവർക്ക് മാത്രമേ അരങ്ങിൽ ആടുവാനും പാടുവാനും സാധിക്കുകയുള്ളൂ. താളങ്ങളുടെ കാലം മാറ്റി പാടാവുന്ന രീതിയിൽ പദങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാസ്വയംവരത്തിൽ ദുര്യോധനനോട് ഭാനുമതിയുടെ സുന്ദര ശൃണു എന്ന പദത്തിൽ അനുപല്ലവിയിൽ ഇരട്ടിക്കാലത്തിൽ പാടാൻ പറ്റിയ

ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് കുമ്മിപ്പാട്ടുകൾ. ഉത്തരാ സ്വയംവരത്തിൽ ഉത്തരനും പത്നിമാരുമായിട്ടുള്ള രംഗത്തിൽ ഉത്തരന്റെ അരവിന്ദമിഴിമാരെ എന്ന ശൃംഗാരപദം കഴിഞ്ഞാൽ തോഴിമാരുടെ മറുപടി കുമ്മിപ്പാട്ടിന്റെ മട്ടിലാണ്. വളരെ പ്രസിദ്ധമായ വീര വിരാട കുമാര വിഭോ എന്ന കുമ്മിപ്പാട്ട് ഉത്തരാ സ്വയംവരത്തിലുള്ളതാണ്. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ ഈ പാട്ട് രംഗത്ത് അഭിനയിച്ചതിന് ശേഷമാണ് കുമ്മി രൂപത്തിൽ നൃത്തം ചവിട്ടാറുള്ളത്. ആദ്യ ഭാഗം ത്രിപുട താളത്തിലും പിന്നീട് പഞ്ചാരിയിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.

സാധാരണക്കാർക്ക് പോലും മനസ്സിനിണങ്ങുന്നതാണ് ഈ കുമ്മിപ്പാട്ടുകൾ. വീരവിരാട കുമാര വിഭവ് എന്ന ഹുസൈനി രാഗത്തിലുള്ള മനോഹരമായ കുമ്മിപ്പാട്ട് ഇന്നും കേരളത്തിലെ സ്ത്രീകൾ തിരുവാതിരയായി കളിച്ചു വരുന്നു. ആട്ടക്കഥാ സാഹിത്യത്തിന് സാത്വിക ഭാവങ്ങൾ ഏറ്റവും അധികം അഭിനയിച്ചു കാണിക്കാവുന്ന ഒന്നാണ് ദണ്ഡകങ്ങൾ. ഇത് വൃത്തബദ്ധമല്ലാതെ ദണ്ടുപോലെ നീണ്ടുകിടക്കുന്ന വരികളാണ്. മറ്റ് ആട്ടക്കഥാകൃത്തുക്കളെപ്പോലെ ഇരയിമൻ തമ്പിയുടെ കീചകവധത്തിലും ദക്ഷയാഗത്തിലും ദണ്ഡകം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കീചകവധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷോണീന്ദ്രപത്നിയുടെ വാണിയും നിശമ്യ പുനരേണീ വിലോചന നടുങ്ങി എന്ന ദണ്ഡകം. വിരാടരാജാവിന്റെ പത്നി സുദേഷ്ണയുടെ ആജ്ഞപ്രകാരം സൈരന്ധ്രി പേടിച്ചു വിറച്ച് കണ്ണുകൾ കലങ്ങി വിവശതയിൽ മുങ്ങി മുഷിഞ്ഞ വസ്ത്രധാരണിയായി മധുപാത്രം കയ്യിലെടുത്ത് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുന്ന മാൻപേടയെപ്പോലെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കാമാർത്തനായ കീചകന്റെ മണിമന്ദിരത്തിൽ പ്രവേശിക്കുന്നു.

സൈരന്ധ്രയുടെ മനസ്സിന്റെ വികാര തീവ്രത ഈ ദണ്ഡകത്തിൽ കൂടി വളരെ മനോഹരമായി തമ്പി ആവിഷ്കരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ മൂന്ന് ആട്ടക്കഥകളിലും വിവിധ രീതിയിലുള്ള വേഷവൈചിത്ര്യങ്ങൾ, അതായത് പച്ച, കത്തി, താടി, മിനുക്ക് എന്നിവയെല്ലാം തമ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പച്ചയും മിനുക്കും സത്വഗുണത്തെയും കത്തി രജോ ഗുണത്തെയും താടി തമോ ഗുണത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പച്ചവേഷത്തിന് ശൃംഗാരമോ വീരമോ സ്ഥായിയായ ഭാവമായിരിക്കും. കീചകവധത്തിൽ വിരാട രാജാവ്, ഉത്തരാസ്വയംവരത്തിൽ ഉത്തരൻ, ദക്ഷയാഗത്തിൽ ദക്ഷൻ ഇവർക്കെല്ലാം പച്ചവേഷമാണ്. പച്ചയേക്കാൾ ഗാംഭീര്യം തോന്നുന്ന വേഷമാണ് കത്തിവേഷം. കഥകളിയിൽ കത്തിവേഷത്തിന്റെ രംഗപ്രവേശത്തിനു മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് പാടി. കീചകവധത്തിൽ കീചകനും ഉത്തരാസ്വയംവരത്തിൽ ദുര്യോധനനും കത്തിവേഷമാണ്. താടിവേഷത്തിൽ തന്നെ ചുവന്ന താടി, വെള്ളത്താടി, കരിന്താടി എന്നീ വകഭേദങ്ങളുണ്ട്. കീചകവധത്തിൽ ഉപകീചകനും ദക്ഷയാഗത്തിൽ വീരഭദ്രനും ചുവന്ന താടിയാണ്. ഉത്തരാസ്വയംവരത്തിൽ ഹനുമാന് വെള്ളത്താടിയാണ്. സ്ത്രീകൾ, ബ്രാഹ്മണർ ഇവർക്കെല്ലാം മിനുക്കുവേഷമാണ്. ഇങ്ങനെ ആടാനും പാടാനും അനുയോജ്യവും ഭാവനാ സൗന്ദര്യവും സാഹിത്യ സൗന്ദര്യവും ഒത്തിണങ്ങിയവയുമാണ് ഇരയമ്മൻ തമ്പിയുടെ കൃതികൾ. ഒരു താരാട്ടുപാട്ടിനെ ഓർക്കുമ്പോൾ ഓമനത്തിങ്കൾ ഓടിവരും. ഭക്തിഗാനങ്ങൾ ഓർക്കുമ്പോൾ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന ഗാനവും, പ്രണയഗീതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രാണനാഥൻ എനിക്കു നൽകിയ എന്ന ഗാനവും ഓർമ്മയിൽ വരുന്നു. ഇങ്ങനെ കേരളത്തെയും കേരളീയരെയും ധന്യമാക്കിയ ആ അനശ്വരനായ മഹാപ്രതിഭാധനന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.

0: ഇരയിമ്മൻ തമ്പിയെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. സംവിധാനം ബി രഞ്ജിനി വർമ്മ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഫീച്ചർ ഓൺ ഇരയിമ്മൻ തമ്പി, ഡയറക്റ്റഡ് ബൈ ശ്രീമതി ബി രഞ്ജിനി വർമ്മ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam 24/7 DTH, anytime Indian music.

0: യു ഹാവ് എൻജോയ്ഡ് എ ത്യാഗരാജ കൃതി മാറുബൽക്ക കുന്നാവേമിര ഇൻ റഗ് ശ്രീരഞ്ജനി സെറ്റു ആദിതാൾ
1: ഇതിന്തവർക്കു മാറുബൽക്ക കുന്നാവേമിര ശ്രീരഞ്ജനി രാഗം ആദിതാളം ത്യാഗരാജസ്വാമി കീർത്തന വിന്നാരും
0: രാഗം 24/7 എനി ടൈം ഇന്ത്യൻ മ്യൂസിക് ഇൻ ടുഡേസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് പ്രോഗ്രാം യു ഹാവ് എൻജോയ്ഡ് വീണ റിസൈറ്റൽ ബൈ ശ്രീമതി കെ ഉദയലക്ഷ്മി supported on Mrudangam by Sri K. Sadgurucharan. This program came to you from the studios of All India Radio Vijayawada for Ragam 24/7, anytime, Indian music.
1: Meerintha varaku Karnataka Sangeetha Karyakramamlo Srimati K. Lakshmi Gari Veena Vadya Kacheri Vinnaru. Mrudanga Sahakaram Sri K. Sadgurucharan Nirantara Bharatiya Sangeetha Sravanti Ragam Channel lo prasaramaina ee karyakramam Akashvani Vijayawada Kendram samarpana.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ബൈജു എൻ രജിത് അവതരിപ്പിക്കുന്ന വീണ കച്ചേരികൾക്കാം. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു, ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ആദ്യം ശഹാന രാഗത്തിൽ വർണ്ണം കേൾക്കാം. ആദിതാളം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Veena recital by Shri Baiju N. Rajit. He is accompanied on the mridangam by Shri K.P. Ramesh Babu and on the ghatam by Shri Vaikyam N. Gopalakrishnan. He begins his Veena recital with a varnam of Tiruvottiyur Thyagayyar in the rag Shahana, set to Aditaal.

0: തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച വർണ്ണമാണ് കേട്ടത്. രാഗം ഷഹാന, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ വർണ്ണം ഓഫ് തിരുവൊട്ടിയൂർ ത്യാഗയ്യർ ഇൻ ദ രാഗ് ഷഹാന സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ വിശാലാക്ഷിം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂ ഇസ് വീണ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിശാലാക്ഷിം ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വിശാലാക്ഷിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, മിശ്രചാപ്പത്താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിശാലാക്ഷിം. എന്ത് രാഗ്? കാമവർദ്ധിനി, സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: ഇനി നളിനകാന്തി രാഗത്തിൽ മനവിനാല കിംചര എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, മനവിനാല കിംചര. ഇന്ദ് രാഗ് നളിനകാന്തി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മനവിനാല കിംചര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നളിനകാന്തി, ആദിതാളം.
1: You were listening to a composition of Seem Thyagaraja, Manavinala Kimchara. In the rag, Nalina Gandhi set to Adital.
0: Ragam 24-7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ningal kettukondirikkunnathu Sri Baiju N. Rajit avadharippikkunna Veena Kacheri. Mridangam Sri K.P. Ramesh Babu. Khadam Sri Vaikyam N. Gopalakrishnan. Ini മരിവേരെ ദിക്കെവരയ്യ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena recital by Shri Baiju N. Rajit. He is accompanied on the mridangam by Shri K.P. Ramesh Babu.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsing. Adhyam, Shri Ragathil, Shri Varalakshmi ennarambhikkunna Deekshithar Kruthi, Roopakathalam. The first item of this concert is Shri Varalakshmi in Shri Ragam set to Roopakathala composed by Muthuswami Deekshithar.

തെലിയലേരു രാമ ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്. അരുൺ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേളി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേളി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.